0: മങ്ങിത്തന്റെ അടുത്ത് റെഗുലേഷൻ അവിലത്തീനോ പൈലറ്റ്സ് തുന്തിനയ്ക്കാനുണ്ടെങ്കിൽ
1: പൈലറ്റ് കോ പൈലറ്റ് കോ കോ പൈലറ്റ്
0: നേ പൈലറ്റ് കോ പൈലറ്റ് കോ മീ പൈലറ്റ്
2: ബ്രേക്ക്.